നമസ്കാര ജാഗേ മനലാഗ്രമീഠാ സർവസൂഖതാം മനഭൂഷാ ജനപനൗക്കമനായ സർവഥോകനാനുഗതനുപായ അഗന്ധശാപനീതേരാസ ഖാത്വീത് വർത്തയാനദ് ഉലാസ പനിയമാൻ കർഷ ബഹുർഷാലയ ജ്ഞാനീമന്ദ്രോസ് കരേ

അഷ്ടപതി ജയപ്രസാദ് ശക്തി അമൃത ഹേ ദുഷ്ടാകുർഗോരഗമനമാഹേ ജയപ്രസാദ് സുഗന്ധത്തല്ലാമേ ദുസുഖോ സമൃത പരമുഖത പാമേ ജയപ്രസാദ് ബസേ സുഖ മന്ദ്ര സേതയായ സദാമനന്ദർ ജയപ്രസാദ് ഗ്രഹ സംഘ സുഖ ബസന ആട് പെഹർ സിമരോ രസന ജയപ്രസാദ് രാംഗരാസ് പോക നാനുക സദാതി അയ്യ ത്യാമന ജോഗ ജയപ്രസാദ് പാട് പട്ടംബര ഹണ്ടാമേ ദസേ ത്യാഗ തപ്രലുഭാമേ ജയപ്രസാദ് സുഖ സേ ജയ സുജ മനാട് പെഹർ താക്ക ജസ് ഗാവിജയ ജയപ്രസാദ് സബ് കൌ മാന മുഖ താക്കോ ജസ് രസന ബഖാന ജയപ്രസാദ് തെരു രഹതാ തർമ്മന സദാ ധ്യായേ കേവല പാർ ബ്രഹ്മ പ്രഭജി ജപദുർഗേ മാന പാമേ നാനക് പാത സേത്തി കരജാമേ ജയപ്രസാദ് ആരോഗ കഞ്ചന ദേഹി ലബലാവത് സരാമ സനേഹി ജയപ്രസാദ് ഉല്ല രഹത് മൻസുഖ പാവേ ഹർ ഹർ ജസ് കഹത് ജയപ്രസാദ് തെരു സകല ശിദ്ര ടാക്കേ മനസരണി പര ഠാകുർ പ്രഭ താക്ക ജയപ്രസാദ് തുജഗോന ബഹുചേ മനസാ സാ സിമരോ പ്രഭ ഉച്ചേ ജയപ്രസാദ് പായി ദുർലഭ ദേ നാനക താക്കി ഭഗത് കരേ ഹേ ജയപ്രസാദ ആഭൂഖന പേ ഹരിജയ മന്ത് സിമൃത ക്യോ ആലസ കി ജയ ജയപ്രസാദ് അസു ഹസ്ത സവാരി മന്ത് സുപ്രഭു കോ കബൂനാ ബിസാരി ജയപ്രസാദ് ബാഗ് മിലഖ തനാ രാഗ പ്രേ പ്രഭു പ്രേ മന ജിന തേരി മന ബന്ത ബനായി ഊഠത ബൈഠ സ തിസേ ത്യായി തിസേ ത്യായ ജോ ഏക അലഖ ഇഹ ഉഹ നാനക തരി രഖ ജയപ്രസാദ് കരേ പുന ബാഹുദാന മനാഠ ബൈർ കർത്ത സകാ ധ്യാന ജയപ്രസാദ് ആചാര വ്യവഹാരി ദസ് പ്രഭു കോ സാസാ ചിതാരി ജയപ്രസാദ് തിര സുന്ദര രൂപ സോപ്രഭ സിമരോ സദാ അനൂപ ജയപ്രസാദ് തിരി നിക്കി ജാത് സോപ്രഭ സിമര സദാ ദിന രാത് ജയപ്രസാദ് തേരി പത്ര ഹെ ഗുരുപ്രസാദ് നാനക് ജസ് ഗഹ ജയപ്രസാദ് സുനേ കർണനാദ് ജയപ്രസാദ് ഭിഖേ ബിസ്മാദ് ജയപ്രസാദ് ബോലേ അമൃത രസന ജയപ്രസാദ് സുഖ സഹ ജയ ബസന ജയപ്രസാദ് ഹസ്കർ ചലേ

പ്രസാവൽ ചന്ത പ്രസാദനമർക്കുന്ന സ്വസ്ഥദേവങ്ങൾ പ്രകാശയാനങ്ങം സ്വരൂപ്യ അപംഗം ബഭുത്തെ പരമാർത്ഥ പരമാർത്ഥ സുധാ സർവസാധ്യകാ സ്വരൂപ നിർഭാത് ബഭുത്തെ അനങ്കിയ നാമ തൃപ്പങ്കി തൃക്കാമേ